ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും സംഘവും പാടിയത്. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് വിദ്യാസാഗർ.

கிரீஷ் புத்தஞ்சேரி வித்யாசாகர் கூட்டுக்கெட்டில் பிறந்ന மற்றொரு ഗാനം കേൾക്കാം. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത്.

അനശ്വരം എന്ന ചിത്രത്തിനു വേണ്ടി ബാലസുബ്രഹ്മണ്യം, ചിത്ര എന്നിവർ പാടിയ ഗാനം കേൾക്കാം. വരികൾ PK ഗോപി, സംഗീതം ഇളയരാജ.